ചസ്സാരമത്വ മങ്കാണ് ഒരേ റിവനറുടെ ഉവനണ പട പട എഫ് എം ബെനിഫെനൂറ്റി ആ ഫെനേസിയ യെസി ഡൂറി വോത്തങ്ങനേസ്വ ഫനീസ് റിനസൊത്തെ റൊപേസ റിവൻഡെസ ഉവത്തോയന്തോ ഡുയിത്തിരിഖാത് നപ്പുലുവാ മാറ്ററോ ഹയ അച്ചോമാസി 15 ഒക്ടോബർ ഉസിക്കേണ ജി 25 ഒക്ടോബർ ബിക്കാറുവൻഡോ ഹോളു ഉനറ നമ്മടസോത്തെ ജി ബി സി മാപ്പൂപ്പോ റൈംഗാംഗ ചിക്കാമ യെസി ndi ukruza randani munawuzi uri arali huna mbudziso imwe ndi hone vathu yo rendi ndi hone mbudziso tike zvotenderiwa na uri zvenezvi ri tichikukruza ndi tinwarisere kha varwendo kwa mwakanina hoi ra